0: ശുഭദിന ചിന്തകൾ.
1: തലയ്ക്ക് ഭയങ്കര ഭാരം, ഉറക്കം വരുന്നില്ല, ചിന്തിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല, ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരാണ് പലപ്പോഴും നാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു നാടൻ ഭാഷയുണ്ട്, ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. സത്യമല്ലേ അത്? കാരണം ചിന്തിച്ചാൽ എവിടെ ചെന്നെത്താനാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്, ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണോ? ആ ഒടുവിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ചിന്ത മരണം തന്നെയാണ്, ജീവനില്ലാതാകുന്നതാണ്. അതാകട്ടെ നമുക്ക് തടയാനാവാത്തതുമാണ്. ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ധാരാളം പേരുണ്ട്. ഒരുപാട് പേർ പറയാറുണ്ട്, എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല, ഇത് ചിന്തയുടെ ഭാരം കൊണ്ട് മാത്രമാണ്. നാം വീട് വൃത്തിയാക്കുന്നത് പോലെ വീട്ടിൽ നിന്നും പലതും പുറത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ മനസ്സിൽ നിന്നും പലതിനെയും പുറത്തേക്ക് വലിച്ചെറിയാൻ നമുക്കാവണം. ദൂരേക്ക്. അത് നമ്മളെ കുറ്റപ്പെടുത്തുന്നതാകട്ടെ, വേദനിപ്പിക്കുന്നതാകട്ടെ, നമുക്ക് നഷ്ടം വന്നതാകട്ടെ, നമ്മുടെ വേറെന്തെങ്കിലും നഷ്ടബോധങ്ങളാകട്ടെ, ഇതിനെയെല്ലാം വലിച്ചെറിയാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ കിടക്കയിലെത്തുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായി ചിന്തയുടെ ഭാരരഹിതനായി നാം മാറേണ്ടിയിരിക്കുന്നു. ഈ ചിന്തിച്ചു കൂട്ടിയതൊന്നും പുറത്തുനിന്ന് വന്നതല്ല, ഈ തലയിലെ ഭാരം മുഴുവൻ നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്നുകൂടി ഒന്ന് ഓർത്തുകൊള്ളണം. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന്റെ തലയിൽ വലിയ ഭാരമില്ലല്ലോ, കാരണം അവൻ വല്ലാതെ ചിന്തിച്ചു കൂട്ടിയിട്ടില്ല. നമ്മൾ വല്ലാത്ത ചിന്തയിലാണ്, ആലോചനയിലാണ്, എന്തൊക്കെയോ കാര്യങ്ങളിൽ എങ്ങുമെത്താതെ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം കുരുക്കുന്നത് പോലെ കുരുക്കി കുരുക്കി കുരുക്കി കുരുക്കി ഒടുവിൽ അതെടുത്ത് ഇടിയപ്പത്തിന്റെ പാത്രത്തിൽ വെച്ച് വിസിലടിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ വിസിലടിച്ച് ജീവിക്കുകയാണ്. ആ വിസിലുകൊണ്ട് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് വല്ലാതങ്ങ് കാട് കയറി ചിന്തിച്ചു കൂട്ടി പകലും രാത്രിയും ഒക്കെ അസ്വസ്ഥമായി രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കൊന്നും എത്തുന്നത് ഗുണകരമല്ല. അങ്ങനെ തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയുന്നത് എത്രയോ സന്തോഷകരമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിലും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 5 സംസ്ഥാനങ്ങളിലും താമര വിരിയാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച വിജയത്തിന് നേതൃത്വം നൽകിയ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങളിൽ ബിജെപി എൻഡിഎ സഖ്യം അധികാരത്തിലുണ്ടെന്നും ബിജെപിയുടെ മന്ത്രം പൌരനാണ് ദൈവം എന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി. 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനങ്ങൾ ബിജെപിയിലും എൻഡിഎയിലും വിശ്വാസം അർപ്പിച്ചതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ജനങ്ങളെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും നബീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജി വയ്ക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 ഇടത്ത് എൽഡിഎഫും 5 ഇടത്ത് യുഡിഎഫും വിജയിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 19,247 വോട്ടിനും പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് 11,453 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പേരാവൂരും ഇരിക്കൂറും നിലനിർത്തിയതിനു പുറമെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ യുഡിഎഫ് പിടിച്ചെടുത്തു. പേരാവൂരിൽ കെ ശൈലജയെയാണ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ ടി ഒ മോഹനൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് വിജയം കൈവരിച്ചത്. കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പയ്യന്നൂരിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തളിപ്പറമ്പിൽ 12,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് സ്വതന്ത്രൻ ടി കെ ഗോവിന്ദൻ വിജയകിരീടം ചൂടിയത്. അഴീക്കോട് മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
0: യുഡിഎഫ് പാലക്കാട്ട് മുൻ വർഷത്തേക്കാൾ 3 സീറ്റ് കൂടുതൽ പിടിച്ചെടുത്തു. മത്സരിച്ച മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി 3 സീറ്റുകൾ പിടിച്ചെടുത്താണ് യുഡിഎഫ് പാലക്കാട് ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. തൃത്താല, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്തത്. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്ന ചിറ്റൂരിലും എൽഡിഎഫ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫിന്റെ ഭൂരിപക്ഷം കുറച്ചതും ജില്ലയിൽ യുഡിഎഫിന്റെ വിജയത്തിന് തിളക്കം കൂട്ടി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ബിജെപിക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാലക്കാട് യുഡിഎഫിലെ രമേശ് പിഷാരടിയും മലമ്പുഴയിൽ സിറ്റിംഗ് എംഎൽഎ പ്രഭാകരനുമാണ് വിജയിച്ചത്.
0: കേരളത്തിൽ യുഡിഎഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാവാതെ കോൺഗ്രസ്. 13 സീറ്റിൽ 4 ഇടത്ത് മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
3: ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. സംസ്ഥാനമൊട്ടാകെ യുഡിഎഫ് തരംഗം തീർത്തപ്പോഴും ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യുഡിഎഫിന് വിജയിച്ചു കയറാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽഡിഎഫ് തന്നെ വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. മുല്ലൂർ മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാജൻ 3ാം തവണയും വിജയിച്ചു. എന്നാൽ മന്ത്രി ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തി തോമസ് ഉണ്ണിയാടൻ മുന്നേറി. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ ടി എൻ പ്രതാപനെ വീഴ്ത്തി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു കയറി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിൽ എൻഡിഎയുടെ ഉജ്ജ്വല വിജയമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും ബിജെപിക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഒരു കക്ഷിയും ചെയ്തില്ലെന്നും നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനോ ആരും ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ ബിജെപി ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ എത്തുന്നത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ 293 അംഗ നിയമസഭയിൽ 206 സീറ്റും സ്വന്തമാക്കിയാണ് ബിജെപിയുടെ വിജയം. തൃണമൂൽ കോൺഗ്രസിന് 81 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. കോൺഗ്രസിനും AJUPക്കും 2 വീതം സീറ്റ് ലഭിച്ചപ്പോൾ CPIM 1 സീറ്റിൽ വിജയിച്ചു. സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ TMC മേധാവി കൂടിയായ മമത ബാനർജി ബിജെപി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000+ വോട്ടിന് തോറ്റു. രണ്ട് ഘട്ടങ്ങളിൽ പൂർത്തിയായ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 92.47% പോളിംഗ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വിക്ടറി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പ്രതിപക്ഷ അണ്ണാഡിഎംകെ 47 വിജയിച്ചു. കോൺഗ്രസ് 5 സീറ്റിലും TMK 4 CPI CPIM BCK മുസ്ലിം ലീഗ് പാർട്ടികൾ 2 വീതം സീറ്റിലും BJP DMDK അമ്മാ മക്കൾ മുന്നേറ്റ കഴകം എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും വിജയിച്ചു. കൊളത്തൂരിലെ സ്വന്തം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ TVK സ്ഥാനാർത്ഥി BS ബാബുവിനോട് 8,700+ വോട്ടിന് പരാജയപ്പെട്ടു. അതേസമയം ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ TVKയുടെ ഡി സെൽവത്തെ 7,000+ വോട്ടിന് തോൽപ്പിച്ചു. പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലും മത്സരിച്ച TVK നേതാവ് വിജയ് രണ്ടിടത്തും വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഡോക്ടർ എൽ മുരുകൻ അവിനാശി സംവരണ മണ്ഡലത്തിൽ TVKയുടെ എസ് കമലിയോട് പരാജയപ്പെട്ടു. അടുത്തിടെ DMYയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് വിജയിച്ചു. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് BJP മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനിയെയും കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. BJP പാർലമെന്ററി ബോർഡ് ഇവരുടെ പേരുകൾ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് നിർമ്മിച്ച വയാഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അധികൃതർ പറഞ്ഞു. കോഴിക്കോട് ഭാഗത്തേക്ക് റോഡ് തുറന്നുകൊടുത്ത് സർവീസ് റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും ആലോചനയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് ഓംബുഡ്സ്മാൻ MS അബ്ദുൾ കലാം ആസാദ് ഇന്നു മുതൽ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തും. ഇന്ന് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലാണ് സിറ്റിംഗ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രതാ നിർദ്ദേശമൊന്നും ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ മുംബൈയിൽ 6 തോൽപ്പിച്ചു. ഇതോടെ 10 നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 നേടി. അതേസമയം 9 നിന്ന് 4 നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് ഭീഷണി നേരിടുകയാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7 മത്സരം. ISL ഫുട്ബോളിൽ ഒഡീഷ FC ബംഗളൂരു FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. 2 ഓരോ ഗോൾ വീതം നേടി. ഇന്ന് മുംബൈ സിറ്റി FC ഈസ്റ്റ് ബംഗാൾ FC നേരിടും. വൈകിട്ട് 7 മുംബൈയിലാണ് മത്സരം. UDFിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് വലിയ വിജയത്തെ സഹായിച്ചതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിലെ 13-ൽ 12 സീറ്റ് നേടി UDF വൻ നേട്ടമാണ് കൈവരിച്ചതെന്ന് പ്രവീൺകുമാർ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അശോക് കുമാർ വിജയിച്ചു. 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വിക്ടറി കഴകം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻചൊടികൾ.

0: ഒരു ലയമാ അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻ വിഴികൾ കാശ്മീരം പുതിരും നിൻ ചൊടികൾ എന്നിൽ
1: വേറിട്ട ശബ്ദം വേറിട്ട മാതൃക ഇത് എന്റെ റേഡിയോ 91.2

മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
6: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
7: ആണോ? ഞാൻ പറയട്ടെ.
8: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
11: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
12: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ്.
13: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJP വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. കോട്ടയം

0: ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമ്പങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, KB ഗണേഷ് കുമാർ, P രാജീവ്, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, O അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, VN വാസവൻ, J ചിഞ്ചുറാണി, OR കേളു എന്നിവർ പരാജയപ്പെട്ടു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, K മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയിച്ചു. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യടൻ ഷൌക്ക് തുടങ്ങിയവർ 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം NDAക്കാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. രൂപീകരണത്തിനുശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊളത്തൂരിൽ പരാജയപ്പെട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബു 8,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. അവിനാശി സംവരണ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളിൽ PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും വിജയിച്ചപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMും AISFും ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയോട് 15,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അസമിലും BJP അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം തുടർ ഭരണമുറപ്പിച്ചു. BJP 82 സഖ്യകക്ഷികളായ AGP പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19, AIUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. AINRC 12 സീറ്റ് നേടി. LJK, ADMK, NYMK എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. DMK 5 BJP 4 TVK 2 കോൺഗ്രസ് 1 വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നലെ നടന്നു. ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCP വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്ന് സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്ന ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വേഗത്തിൽ തന്നെ ചേരുവാനും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്തുവാനുമായിരിക്കും ശ്രമം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിനിടെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കും.
0: UAE-യിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. ഇന്നലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെയാണ് ആക്രമണമുണ്ടായത്. UAE ലക്ഷ്യമാക്കി വന്ന 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഇന്ത്യൻ പൌരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് UAE-യിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ അടച്ചു. ഗൾഫിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 6% ഉയർന്നത്. ഇതോടെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $6.27 വർദ്ധിച്ച് $114.44. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 wicketsന് പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 229 runs വിജയലക്ഷ്യം 18.4 overൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ മുംബൈ 6ാം സ്ഥാനത്തേക്കെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ UAE-യിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBI പ്രതിയെ ഇന്ത്യയിൽ തിരികെ എത്തിച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, വിശ്വാസവഞ്ചന, രേഖകൾ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. CBI റെഡ് നോട്ടീസിനെ തുടർന്ന് UAE-യിൽ പിടിയിലായ ഇയാളെ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഡൽഹി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA-ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJP വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയ്യുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE-യിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 wicket ജയം.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
6: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
7: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ നിന്ന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
5: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
12: +1, +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
13: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
14: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
15: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
14: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
13: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815-9496161815.
0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
5: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ. ഹലോ, എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഡിജിറ്റൽ ലോകത്തിലെ പുതുപുത്തൻ കഥകളും ട്രെൻഡുകളും ഗാഡ്ജറ്റ് ഗോസിപ്പുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ, ഇത് നിങ്ങളുടെ സ്വന്തം ടെക്കി ടോക്കി. ഇവിടെ ടെക്നോളജി സാധാരണ വാർത്തകളല്ല, നമ്മുടെ ദിവസേന ജീവിതത്തെ മാറ്റുന്ന ആശയങ്ങളാണ്. ആപ്പുകൾ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ, സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഭാവിയിലെ കണ്ടുപിടുത്തത്തോളം എല്ലാം നമുക്കൊന്ന് സംസാരിക്കാം. സിമ്പിളായിട്ട് സ്മാർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജിൻ ഇതിൽ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നല്ല സ്മാർട്ടായിട്ട് നമുക്ക് ടെക്കി ടോക്കി തുടങ്ങാം.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
7: യെസ്, വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 ടെക്കി ടെക്കിയിലേക്ക് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. കൂടെ ഉള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക് വിശേഷമായിട്ട് പോകാം. മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് April 2 MAI ട്രാൻസ്ക്രൈബ് 1, MAI വോയിസ് 1, MAI ഇമേജ് 2 എന്നീ മൂന്ന് പുതിയ മോഡലുകൾ അവതരിപ്പിച്ചു. സംസാരത്തെ തിരിച്ചറിയാനും ശബ്ദം ഉൽപ്പാദിപ്പിക്കുവാനും ചിത്രങ്ങൾ നിർമ്മിക്കുവാനും ശേഷിയുള്ള ഈ മോഡലുകൾ കമ്പനിയുടെ ഫൗണ്ടറി പ്ലാറ്റ്ഫോം വഴി ഡെവലപ്പർമാർക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ലഭ്യമാകാൻ സാധിക്കും. MAI ട്രാൻസ്ക്രൈബ് 1 25 ഭാഷകളെ പിന്തുണയ്ക്കുകയും വിവിധ ശൈലികളിലുള്ള സംസാരങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അക്ഷര രൂപത്തിലാക്കാൻ സഹായിക്കുകയും മറ്റു ടൂളുകളെ അപേക്ഷിച്ച് 50% കുറഞ്ഞ ചെലവിൽ ഇത് പ്രവർത്തിപ്പിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. MAI വോയിസ് 1 താഴെ സമയത്തിനുള്ളിൽ 60 സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദം സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളതാണ് ഈ മോഡൽ.
8: വെർച്വൽ അസിസ്റ്റന്റുകൾ, കോൾ സെന്റർ ടൂളുകൾ, മീറ്റിംഗുകൾ, തത്സമയ സബ്ടൈറ്റിൽസുകൾ, വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ ഈ സ്പീച്ച് മോഡലുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. MAI ഇമേജ് 2 എഴുതപ്പെട്ട നിർദ്ദേശങ്ങളിൽ നിന്ന് ചിത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ടെക്സ്റ്റ് ടൂൾ ഇമേജ് മോഡലാണ്. ഇത് ക്രിയേറ്റീവ് രംഗത്തും ബിസിനസ് ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഡിസൈനർമാരെ സഹായിക്കും. കോ പൈലറ്റ്, ബിങ്ക്, പവർ പോയിന്റ് തുടങ്ങിയ മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നങ്ങളിൽ Arena.ai ഇമേജ് മോഡലാണ് നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. ഭാഷ പ്രോസസ്സിംഗിലും വിഷ്വൽ കണ്ടന്റ് നിർമ്മാണത്തിലും അത്യാധുനികമായ AI ടൂളുകൾ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മൈക്രോസോഫ്റ്റ് ഈ പുതിയ AI മോഡലുകൾ വികസിപ്പിച്ചിരിക്കുന്നത്.
9: തുടർന്നും നമുക്ക് ഇതേപോലുള്ള വിശേഷങ്ങൾ കേൾക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.

0: ആകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ.
1: ആണോ? ഞാൻ പറയട്ടെ.
2: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ ബില്ലെന്ന് നോക്കിയേ,
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന്ന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: എന്താ ചൂട്? ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
10: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ തിരിക്കുന്ന ടെക് വിശേഷങ്ങളുമായിട്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി. ഇന്ന് കൂടെയുള്ളത് ആർജി നിതിനാണ്. വോയിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ടൂൾ സ്മാർട്ട് ടിവികളിലൂടെ യൂട്യൂബ് ആപ്പിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഗൂഗിൾ. 2025 വോയിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ടൂൾ യൂട്യൂബിന്റെ മൊബൈൽ വെബ് പതിപ്പുകൾക്കായി ഗൂഗിൾ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അതിനു പിന്നാലെ ഇപ്പോൾ ഈ ഫീച്ചർ സ്മാർട്ട് ടിവിയിലെ യൂട്യൂബ് ആപ്പിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ടെക്സ്റ്റ് വഴിയുള്ള ആശയവിനിമയത്തേക്കാൾ സ്മാർട്ട് ടിവിയിൽ യൂട്യൂബ് ഉപയോഗിക്കാൻ വോയിസ് കമാൻഡുകൾ കൂടുതൽ എളുപ്പമാണെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. പ്രേക്ഷകർക്ക് തങ്ങൾ കാണുന്ന വീഡിയോകളുമായി കൂടുതൽ ആഴത്തിൽ സംവാദിക്കാൻ സഹായിക്കുന്നതിനായി കഴിഞ്ഞ വർഷം മൊബൈലിലും വെബിലും ഈ ഫീച്ചർ അവതരിപ്പിച്ചിരുന്നു. വീഡിയോ കാണുന്നതിനിടയിൽ ആസ്ക് ബട്ടൺ തിരഞ്ഞെടുത്ത് റിമോട്ടിലെ മൈക്രോഫോൺ വഴി ഉപഭോക്താക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. തുടക്കക്കാർക്കായി എന്ത് ചോദിക്കണം എന്നറിയാൻ സഹായിക്കുന്ന ഏതാനും ഡിഫോൾട്ട് ചോദ്യങ്ങളും യൂട്യൂബ് ഇതിൽ നൽകുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് തങ്ങളുടെ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം 500 സബ്സ്ക്രൈബറുകൾ മാത്രമുള്ള ചെറുകിട ക്രിയേറ്റർമാർക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, നൈക്ക, പർപ്പിൾ എന്നീ 4 ഇ കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോമുകളിലാണ് യൂട്യൂബ് കൈകോർത്തിരിക്കുന്നത്. ഇതിലൂടെ ക്രിയേറ്റർമാർക്ക് ഇ കൊമേഴ്സ് ഉൽപ്പന്നങ്ങളുടെ ലിങ്കുകൾ തങ്ങളുടെ വീഡിയോയിൽ നൽകാനും അതുവഴി കമ്മീഷൻ സമ്പാദിക്കാനും സാധിക്കും. വീഡിയോയിലൂടെ ഉൽപ്പന്നത്തിന്റെ റിവ്യൂ കണ്ട ശേഷം തൃപ്തരാകുന്ന ഉപഭോക്താക്കൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഈ സൗകര്യം സഹായിക്കുന്നു. ഇതേപോലെ മറ്റൊരു വിശേഷവുമായി നമുക്ക് തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് അർജുൻ. ഇതിനാണ് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ഇത് നമുക്ക് മറ്റൊരു വിശേഷമുണ്ട്. 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് പഠനം എളുപ്പമായിരുന്നു അല്ലേ? പരീക്ഷാ അവധിക്കാലത്ത് പാഠഭാഗങ്ങൾ മനഃപാഠമാക്കുകയും അധ്യയന വർഷാവസാനം പരീക്ഷ പേപ്പറിൽ അത് അതേപടി പകർത്തി വെക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇന്ന് പഠന രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഓർത്തു വെക്കുവാനും സഹായിക്കുന്ന ദൃശ്യരൂപത്തിലുള്ള പഠന സഹായികളും ഉപകരണങ്ങളുമാണ് ആവശ്യം. ഈ സാഹചര്യം കണക്കിലെടുത്ത് അഡോബി തങ്ങളുടെ അക്രോബാറ്റ് ആപ്ലിക്കേഷൻ സ്റ്റുഡന്റ് സ്പേസസ് എന്ന പേരിൽ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബീറ്റ പുറത്തിറക്കി. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നോട്ടുകൾ, ലിങ്കുകൾ എന്നിവ ആപ്പിലേക്ക് ചേർക്കാൻ സാധിക്കും. ഇത് പഠനം എളുപ്പമാക്കുന്നതിനായിട്ട് സ്റ്റഡി ഗൈഡുകളും മൈൻഡ് ആപ്പുകളും വേഗത്തിൽ തയ്യാറാക്കി നൽകുന്നു. അതോടൊപ്പം ടെസ്റ്റുകളെ ലളിതമായ പോഡ്കാസ്റ്റ് രൂപത്തിലുള്ള ഓഡിയോകളാക്കി മാറ്റാനും വിഷയങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ചുരുങ്ങിയ ഓഡിയോ സംഗ്രഹങ്ങൾ നൽകാനും ഇതിന് സാധിക്കും. വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാണെങ്കിൽ അക്രോബാറ്റിലെ AI അസിസ്റ്റന്റിന് ഒരു ട്യൂട്ടറെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി വിശദീകരിക്കാനും നൽകുന്ന ഉത്തരങ്ങൾ വിശ്വസനീയമാണെന്ന് ഉറപ്പുവരുത്താൻ ഡോക്യുമെന്റുകളുമായി ബന്ധിപ്പിച്ച ഇന്ററാക്റ്റീവ് സെക്ഷനുകൾ നൽകാനും ഇതിന് സാധിക്കും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം അറിവ് പരിശോധിക്കുന്നതിനായി ഇന്ററാക്റ്റീവ് ഫ്ലാഷ് കാർഡുകളും ചോദ്യോത്തരങ്ങളും ഇതിലുണ്ട്. പഠന വിഷയങ്ങളെ മനഃപാഠമാക്കാനും ഓർത്തുവെക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ഇത്. മറ്റൊരു ടെക് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
1: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: യെസ്, വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ നൈറ്റി 1.2 ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആപ്പിൾ കാർപ്ലേയിൽ ചാറ്റ്ബോട്ട് 7 ലഭ്യമാക്കിയാണ് ഓപ്പൺ AI. ഐഫോൺ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ വാഹനത്തിലെ ഇൻഫോടെക്മെന്റ് സിസ്റ്റം വഴി നേരിട്ട് ChatGPT ഉപയോഗിക്കാൻ സാധിക്കും. iOS 26.4 അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകളോ ഉപയോഗിക്കുന്നവർക്ക് ആഗോളതലത്തിൽ ഈ സേവനം ലഭ്യമാകും. പ്രധാനമായും ശബ്ദത്തിലൂടെയുള്ള ആശയവിനിമയത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനം ഡ്രൈവിംഗിനിടയിൽ ChatGPTയുമായി സംസാരിക്കുവാൻ സഹായിക്കുന്നു. ഐഫോൺ വാഹനവുമായി ബന്ധിപ്പിച്ച ശേഷം ആപ്പിളിലെ വോയിസ് മോഡ് വഴി പുതിയ സംഭാഷണങ്ങൾ തുടങ്ങാനോ മുമ്പുണ്ടായിരുന്നവ തുടരാനും സാധിക്കും. യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഫോണിൽ സ്പർശിക്കാതെ തന്നെ വിവരങ്ങൾ ചോദിക്കാനും ആശയ നിവാരണം നടത്താനും ഈ ഫീച്ചർ സഹായിക്കും. കാർപ്ലേയിൽ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി വോയിസ് മോഡ് പ്രവർത്തന സജ്ജമാകാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇത് ഡ്രൈവർമാരുടെ ശ്രദ്ധ റോഡിൽ നിന്ന് മാറുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. യാത്രക്കാർക്ക് വിനോദത്തിനും അറിവിനുമായി ഈ സേവനം ഒരുപോലെ പ്രയോജനപ്പെടുത്താം. യാത്രക്കിടയിലും തടസ്സങ്ങളില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനം സജ്ജമാക്കാൻ പുതിയ മാറ്റത്തിലൂടെ സാധിക്കും. എന്നാൽ ഈ ഫീച്ചറിന് ചില പരിമിതികളുണ്ട്. കാർപ്ലേയിലെ ChatGPT നാവിഗേഷൻ വിവരങ്ങൾ, തത്സമയ ലൊക്കേഷൻ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട പ്രത്യേക വിവരങ്ങൾ എന്നിവ ലഭ്യമാകില്ല. കൂടാതെ മാപ്പുകളോ മെസ്സേജിംഗ് സേവനങ്ങളോ പോലുള്ള മറ്റ് ആപ്പുകളെ നിയന്ത്രിക്കാനും കഴിയില്ല. ഉപഭോക്താക്കൾ ആൻഫ്രീ രീതിയിൽ മാത്രം ഇത് ഉപയോഗിക്കണമെന്നും ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ സെറ്റപ്പുകൾ പൂർത്തിയാക്കണമെന്നും ഓപ്പൺ AI നിർദ്ദേശിക്കുന്നു.
7: ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ടെക് വിശേഷമായി നമുക്ക് വീണ്ടും കേൾക്കാം.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ നെറ്റി 1.2 ടെക്കി ടോക്കിലേക്ക്. ഇന്ന് കൂടെയുള്ളത് ആർജി നിതിനാണ്. ടെക്നോളജിയുടെ ലോകത്ത് പുതിയ കാര്യങ്ങൾ ദിവസേന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകളും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ നെറ്റി 1.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹലോ ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ജംഗ്ഷനിൽ കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു രാവിലെ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യ അറയൊക്കെ ഉണ്ടാകല്ലേ, പുറം ലോകത്തിനൊന്നും കാണാൻ പറ്റാത്ത, എന്നാൽ നമുക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കാൻ കഴിയുന്ന ഒരു അലമാര. ആ ഒരു അലമാരയിൽ ഒരുപാട് മുഖങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആ ഒരു അലമാരയുടെ ഏറ്റവും മുമ്പിൽ നമ്മൾ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും മായാതെ നിൽക്കുന്ന ആ ഒരു മുഖമുണ്ടോ? അത് നിങ്ങളുടെ ആദ്യത്തെ പ്രണയമാകാം, അതല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് നിങ്ങൾ കരുതിയ സമയത്ത് ചേർത്ത് പിടിച്ച ഒരു സുഹൃത്താകാം, അതുമല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുള്ള നമ്മളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അധ്യാപകനോ ഒക്കെ ആകാം. ഇന്ന് നമ്മൾ പറയുന്നത് ആ ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറിച്ചിട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു മുഖം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടോ? ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പുഞ്ചിരിയാണോ അതോ ഒരു ചെറിയ നോവാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുന്നത്? എന്തായാലും ആ ഒരു വ്യക്തിയെ ഓർക്കാൻ, ആ ഒരു പഴയ നിമിഷങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു പോകാനായി ഈ ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ 3 പാട്ടും കേട്ട് 3 വളവും കഴിഞ്ഞ് വീണ്ടും നമുക്ക് മടങ്ങിയെത്താം കേട്ടോ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
3: ആണോ? ഞാൻ പറയട്ടെ.
4: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
7: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
8: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പൊ നമ്മുടെ 3 പ്രിയപ്പെട്ട പാട്ടുകളെല്ലാം കേട്ടല്ലേ? ഒരു പാട്ടുകൾക്കൊപ്പം തന്നെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത, നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരാളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലോട് ഇങ്ങനെ ഒരുപാട് ചിന്തകളൊക്കെ കടന്നു പോയിട്ടുണ്ടാകും അല്ലേ? ആ ഒരു വ്യക്തി തന്നിട്ടുള്ള ഓർമ്മകള്, ആ ഒരു വ്യക്തിയുടെ കൂടെയുള്ള നിങ്ങളുടെ ആ ഒരു മൊമെന്റ്സുകള്, അതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അല്ലേ? ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തിയിട്ടുണ്ടാകുന്നത് നിങ്ങളുടെ ഒരു ആദ്യ പ്രണയത്തെ കുറിച്ചിട്ടായിരിക്കും അല്ലേ? അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി കിട്ടിയ നിങ്ങളുടെ ആ ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടായിരിക്കും അല്ലേ? പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത് സ്കൂൾ കാലഘട്ടത്തിലായിരിക്കും. ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഹോംവർക്ക് ചെയ്യാത്തതിന് എണീറ്റ് നിന്ന് അടികൊള്ളുവാനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളോടൊപ്പം ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കാനുമുള്ള ആ ഒരു ചങ്ക് ഫ്രണ്ട്, ആ ഒരു കൂട്ടുകാരനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തിയിട്ടുള്ളത്. അവരുമൊത്ത് നിങ്ങളിങ്ങനെ ലാവിശായി കളിച്ച് ചിരിച്ച് നടന്ന സമയത്ത് അല്ലേ? അപ്പോൾ അവരുമൊത്തായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല നല്ല മെമ്മറീസൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുക. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ചെറുപ്പകാലം, കുട്ടിക്കാലത്ത് നമ്മുടെ കൂടെ ഏറ്റവും മനോഹരമാക്കിയിട്ടുള്ള വ്യക്തികൾ ആരായിരുന്നു, അവരെയാകും നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പലപ്പോഴും നമ്മൾ മറക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു വ്യക്തി നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും. അന്ന് ഉച്ചഭക്ഷണം പങ്കുവെച്ചവരോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഉത്തരം കാണിച്ച് തന്നവരൊക്കെ ആയിരിക്കും അത്. കാലം മാറിയപ്പോൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ നമ്മൾ പല വഴിക്കായി പിരിഞ്ഞുപോയി. ഇന്ന് ചിലപ്പോൾ അവരുടെ ഫോൺ നമ്പർ പോലും നമ്മുടെ കയ്യിലുണ്ടാകില്ല. പക്ഷെ ഇന്നും മഴ നനയുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പഴയ സ്കൂളിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴോ നമ്മൾ ഓർക്കുന്ന ആ ഒരു പേര്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്കൂൾ കാലഘട്ടത്തിലെ കൂട്ടുകാരിലേക്ക് നമുക്ക് തിരിച്ചു പോകാമല്ലേ? ആ ഒരു ഓർമ്മകളിലൂടെ നമുക്ക് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും
12: മടങ്ങിയെത്താട്ടോ. മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

റേഡിയോ ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. ഇത് എന്ത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകും അല്ലേ? നമ്മൾ തളർന്നു പോയ ഒരു നിമിഷം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിന്ന ഒരു കാലം, അത് നമ്മുടെ തോളിൽ കൈവച്ച് നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞൊരാളുണ്ടാകും. ചിലപ്പോൾ അതൊരു അധ്യാപകനാകാം, അതല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളാകാം, അതുമല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാകാം. അവർ പറഞ്ഞു തന്ന ആ ഒരു വാക്ക്, അല്ലെങ്കിൽ അവർ തന്ന ആ ഒരു ധൈര്യം, അതായിരിക്കാം നമ്മൾ ഇന്ന് കാണുന്ന നമ്മളായിട്ട് ഇങ്ങനെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയല്ലേ? നമ്മൾ ഇന്ന് ഈ നിലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ ഒരു വ്യക്തിയുടെ വലിയ സ്വാധീനം ഉണ്ടാകാം. ഒരുപക്ഷെ അവരിന്ന് നമ്മളുടെ കൂടെ ഉണ്ടാകില്ല, പക്ഷെ അവരുടെ വാക്കുകൾ ഇന്ന് നമ്മളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു മെന്റർ ഉണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ആ ഒരു വ്യക്തി ആരാണ്? നമ്മൾ പണ്ട് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഉപദേശമൊക്കെ തന്നിട്ടുണ്ടാകാം. അന്ന് നമുക്കത് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാകില്ല. പക്ഷെ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നും, അന്ന് ആ ഒരു വ്യക്തി അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന് അല്ലേ? നമ്മളെ ചിലപ്പോൾ ജീവിതം പഠിപ്പിക്കുന്നത് ഒരു ചെറിയ കുട്ടിയാകാം, അതല്ലെങ്കിൽ കടൽക്കരയിലിരിക്കുന്ന ഒരു അപരിചിതനാകാം. ജീവിതം വളരെ ഇരുട്ടിലായിരുന്നപ്പോൾ ഒരു മെസ്സേജിലൂടെയോ വാക്കിലൂടെയോ നമുക്ക് പ്രകാശം തന്നവർ, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞപ്പോ എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ടെന്ന് ആ ഒരാൾ മാത്രം പറഞ്ഞിട്ടുണ്ടാകാം. ആ ഒരൊറ്റ വാചകമാണ് ഇന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകില്ലേ ഇങ്ങനെയുള്ള ചില മാതൃക വാക്കുകൾ, ഇങ്ങനെയുള്ള മാതൃക ചില ആളുകൾ?

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle.
2: വീണ്ടും നമ്മൾ മടങ്ങിയെത്തുകയാണ്. വെൽക്കം ബാക്ക്. ഇത് ഇന്ത്യ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾപ്പിക്കുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ആ ഒരാളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് പറയുന്ന സമയത്ത് ചിലരുടെയെങ്കിലും മനസ്സിലേക്കൊക്കെ ചില ചില സങ്കടങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടായിരിക്കാം. കാരണം ചില മനുഷ്യർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയത് നമ്മൾ ആഗ്രഹിച്ചിട്ടായിരിക്കത്തില്ല. ഒരുപക്ഷെ ഒരു ചെറിയ പിണക്കം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു വാക്കുപോലും പറയാതെ അവർ അകന്നു പോയതായിരിക്കാം. നമ്മൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ടാകാം, അന്ന് എനിക്കിത് പറയാമായിരുന്നു, അതല്ലെങ്കിൽ ഒരു മാപ്പ് ചോദിക്കാമായിരുന്നു എന്ന്. പക്ഷെ ഇന്ന് കാലം ഒരുപാട് വൈകിപ്പോയി. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളോടാകാം നമുക്കൊന്നും പറയാൻ കഴിയാതെ പോയിട്ടുണ്ടാകുക. ഇന്നും ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോയി നോക്കാറുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ ആ ഒരു പഴയ മെസ്സേജുകൾ വായിക്കാറുണ്ടോ? പറയാൻ ബാക്കി വെച്ച ആ വാക്കുകൾ ഇന്നും നിങ്ങളുടെ ഭാരമായി ഒരു മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടോ? അന്ന് ആ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ബന്ധം തകരില്ലായിരുന്നു എന്ന് നിങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അന്ന് നമ്മൾ അത്രമേൽ സ്നേഹിച്ച ഒരാളോട് ആ ഒരു സ്നേഹം തുറന്നു പറയാൻ ഒരു നിമിഷം വൈകിപ്പോയത് കൊണ്ട് മാത്രം അവർ മറ്റൊരാളുടേതായി മാറിയ കഥകൾ ഉണ്ടാകാം നിങ്ങൾക്ക് പറയാൻ. ചിലപ്പോൾ നമ്മളുടെ ഈഗോ ആയിരിക്കാം നമ്മളെ തടഞ്ഞത്. എന്തിനു ഞാൻ ആദ്യം ചെന്ന് മിണ്ടണം എന്ന ആ ഒരു ചിന്ത. പക്ഷെ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ആ ഒരു വ്യക്തി ആലോചിക്കുമ്പോൾ, ആ ഒരു പഴയ മെസ്സേജുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, അന്ന് അത് ഞാൻ ചെയ്യാമായിരുന്നു എന്ന്. പറയാതെ പോയ വാക്കുകൾക്ക് വലിയ ഭാരമാണല്ലേ. അത് നമ്മൾ എവിടെ പോയാലും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകാം. നിങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ടോ സമയമൊന്ന് കാലം പിന്നിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന്? ആ പറയാതെ പോയ വാക്കുകൾക്കും ആ ഒരു നഷ്ടബോധത്തിനും വേണ്ടിയാകട്ടെ അടുത്ത കുറച്ച് പാട്ടുകൾ.

0: റേഡിയോ ജംഗ്ഷൻ.
1: തിരികെത്താമിത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യയാണ്. നമ്മളിന്ന് സംസാരിക്കുന്ന മറക്കാൻ കഴിയാത്ത ആ ഒരു വ്യക്തി ചിലപ്പോൾ ഇന്ന് ഈ ഒരു ലോകത്ത് തന്നെ ഇല്ലായിരിക്കാം. നമ്മളുടെ പ്രിയപ്പെട്ട അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തോ. ചില മനുഷ്യർ പോയി കഴിഞ്ഞാലും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളിലൂടെ, അവർ പറഞ്ഞ തമാശകളിലൂടെ, അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട പാട്ടുകളിലൂടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകാം. വീടിന്റെ ഉമ്മറത്ത് ഇന്നും ആ ഒരു വ്യക്തി ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നാറില്ലേ? മരണം അവരെ നമ്മളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാകാം, പക്ഷെ അവർ തന്ന സ്നേഹത്തെയും ഓർമ്മകളെയും തൊടാൻ മരണത്തിന് പോലും കഴിയില്ല. ഇന്നും ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ശബ്ദമൊന്ന് ഇടറാറുണ്ടോ? അതോ അവരുടെ ഓർമ്മകൾ നിങ്ങൾക്കൊരു കരുത്താണോ നൽകുന്നത്? ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: റേഡിയോ ജംഗ്ഷൻ.
5: വീണ്ടും സ്വാഗതം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞല്ലേ, സുഹൃത്തുക്കൾ, അധ്യാപകർ, പ്രിയപ്പെട്ടവർ. പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഓടി വരികയാണ്, നമ്മൾ ഈ പറയുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി സത്യത്തിൽ മറ്റൊരാളാണോ, അതോ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ തന്നെയാണോ? അതായത് ആ ഒരു പഴയ കാലത്ത് ആ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ എത്ര സന്തോഷവാനായിരുന്നു, എത്ര നിഷ്കളങ്കമായിരുന്നു ആ ഒരു ചിരി. ഇന്ന് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ, ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഴയ നിങ്ങളെയാണോ നിങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നത്? ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഓർക്കുന്നത് ഒരു കാലത്തെ നമ്മളുടെ ആവേശത്തെയാണ്, നമ്മുടെ സ്വപ്നങ്ങളെയാണ്. നമ്മൾ മറ്റൊരാളിൽ തിരയുന്നത് നമുക്ക് നഷ്ടപ്പെട്ട നമ്മളുടെ ഒരു ഭാഗത്തെ തന്നെയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരാളെ മറക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഴയ നമ്മളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാലോ? ആ ഒരു പഴയ ചിരിയും ആവേശവും വീണ്ടും നമുക്ക് കൊണ്ടുവന്നാലോ?

വീണ്ടും മടങ്ങിയെത്തുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിതുവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചിട്ടാണല്ലോ സംസാരിച്ചത്. എന്നാൽ നമ്മൾ ജീവിതത്തിൽ ആകെ ഒരു തവണ മാത്രം കണ്ടുമുട്ടിയ ചില അപരിചിതരൊക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ ട്രെയിൻ യാത്രയിൽ നമുക്ക് സീറ്റ് തന്ന ആൾ, അല്ലെങ്കിൽ റോഡിൽ വണ്ടി കേടായി നിന്നപ്പോ സഹായിച്ചൊരു ചേട്ടൻ, അതുമല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സങ്കടപ്പെട്ടിരുന്ന നിമിഷങ്ങളില് നമുക്ക് ആ ഒരു യാത്രയില് നമ്മളോട് അമിതമായി സംസാരിച്ച് നമ്മളെ ഒരു സങ്കടത്തെ പോലും മറപ്പിച്ച ആ ആള്, അവരുടെ പേരോ നാടോ ഒന്നും നമുക്കറിയില്ല, പക്ഷെ ഒരു നിമിഷം അവർ ചെയ്ത ഒരു കാര്യം കൊണ്ട് അവർ നമ്മുടെ മനസ്സിൽ ഇന്നും കൂടെ ഉണ്ടാകാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നന്മകളുടെ ഒരു സമാഹാരം തന്നെയല്ലേ. നിങ്ങളുടെ ഓർമ്മകൾ ഉണ്ടാകില്ലേ ഒരിക്കൽ മാത്രം കണ്ടിട്ടും ഇന്നും നിങ്ങൾക്ക് മറക്കാതെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരാൾ?

0: Radio Junction.
1: Wiggle, wiggle, wiggle.
2: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇതുവരെ നമ്മൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളെ കുറിച്ചിട്ടാണ് പറഞ്ഞല്ലേ. എന്നാൽ ചില മുഖങ്ങൾ നമ്മളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നത് അവർ തന്നിട്ടുള്ള നല്ല ഓർമ്മകൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് അവർ തന്ന വലിയൊരു വേദന കൊണ്ടാകാം. ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിച്ചിരുന്ന, നമ്മൾ സ്വന്തം ജീവനേക്കാൾ വിശ്വസിച്ചിരുന്ന ചിലർ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ തനിച്ചാക്കി ചതിച്ചിട്ട് പോയ കഥകൾ പലർക്കും പറയാനുണ്ടാകാം. എന്തിനാണ് നമ്മൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ അവരായിരിക്കും നമ്മളെ നന്നായി ജീവിതം പഠിപ്പിക്കുന്നത്. അല്ലേ, അവർ കാരണം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്തൊക്കെ നമ്മൾ വളരെ തനിച്ചായിരിക്കും. അങ്ങനെ തനിച്ചായിരുന്ന സമയത്താകാം നമ്മൾ ജീവിതം കൂടുതലായി പഠിച്ചത്. എത്രയൊക്കെ വേദനിപ്പിച്ചാലും ചില ചില വ്യക്തികൾ നമ്മളുടെ മനസ്സിൽ എന്നും ആ ഒരു സ്ഥാനം തന്നെ ഉണ്ടാകും.

പോയിന്റ് ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലെ എൽ പി ജി ഉപഭോഗത്തിൽ 16% കുത്തനെയുള്ള ഇടിവ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ വിതരണ തടസ്സങ്ങൾ ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക ലഭ്യതയെ ബാധിച്ചതാണ് കാരണമെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. ഏപ്രിലിൽ 2.2 മില്യൺ ടണ്ണിന്റെ എൽ പി ജി ഉപഭോഗമാണ് നടന്നത്. കഴിഞ്ഞ വർഷം ഇതേ മാസം 2.62 മില്യൺ ടണ്ണിനേക്കാൾ 16.16% കുറവാണ്. 2024 ഏപ്രിലിൽ 2.45 മില്യൺ ടണ്ണിനേക്കാൾ 10.5% കുറവാണ്. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിന്റെ കണക്കുകൾ പ്രകാരം മുൻമാസം മാർച്ചിലെ 2.379 മില്യൺ ടൺ ഉപഭോഗത്തെക്കാൾ കുറഞ്ഞ മാസവും ഇതായിരുന്നു. രാജ്യം എൽ പി ജി ആവശ്യകതയുടെ 60% ഇറക്കുമതിയായാണ് ആശ്രയിക്കുന്നത്. ഇതിന്റെ ഭൂരിഭാഗവും ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. കൂടാതെ 2 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള ഇടവേള വർദ്ധിപ്പിച്ചുകൊണ്ട് ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള വിതരണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വിൽപ്പനയിലും കുറവുണ്ടായി. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മുന്നറിയിപ്പില്ല. ബുധനാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ വർക്കിംഗ് പ്രൊഫഷണലുകൾക്കായുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. യോഗ്യത പ്ലസ് ടു ITI, BHSC. ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. നിലവിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ആയിരിക്കണം. ലഭ്യമായ ബ്രാഞ്ചുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയാണ്. കൊല്ലം വ്യാവസായിക ട്രൈബ്യൂണൽ സുനിത വിമൽ May 11, 18, 25 കോട്ടയം സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിലും 6, 13, 20 പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിലും 2, 16, 23, 30 പീരുമേട് വ്യാവസായിക ട്രൈബ്യൂണൽ ഓഫീസുകളിലും 26 തൊടുപുഴ കോടതി സമുച്ചയത്തിലും മറ്റ് പ്രവൃത്തി ദിനങ്ങളിൽ ആസ്ഥാനത്തും തൊഴിൽ തർക്ക കേസുകളും എംപ്ലോയീസ് ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ നടത്തും. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ 7 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി May 31 LB സ്റ്റേഡിയത്തിൽ ബോക്സിംഗ്, കബഡി, ബാസ്കറ്റ്ബോൾ എന്നീ കായിക ഇനങ്ങളിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിലെ പരിശീലകരുടെ മേൽനോട്ടത്തിലാണ് പരിശീലനം. വൈകിട്ട് 4:30 മുതൽ 6:15 ക്യാമ്പ്. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ. May 6 പേര് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. സംസ്ഥാനത്ത് സ്വർണവില ഗ്രാമിന് 120 രൂപയും പവന് 960 രൂപയും കുറഞ്ഞു. ഇതോടെ ഒരു ഗ്രാമിന്റെ വില 13,715 രൂപയും പവന്റെ വില 1,90,720 രൂപയുമായി. പശ്ചിമേഷ്യയിലെ സംഘർഷം വഷളായതോടെ ക്രൂഡ് ഓയിൽ വിലയും ഡോളർ സൂചികയും കുതിച്ചതാണ് സ്വർണവില ഇടിയാൻ ഇടയാക്കിയത്. രാജ്യാന്തര വിപണിയിൽ ട്രേഡ് ഔൺസിന് $100 ഇടിഞ്ഞ് വില 4,515 നിലവാരത്തിലെത്തി. 18 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 11,270 രൂപയാണ്. വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 265 രൂപയാണ്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2. നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ യുഡിഎഫ്. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയിയുടെ ടിവിക്ക്. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് ബിജെപി. അസമിലും പശ്ചിമബംഗാളിലും ഭരണമുറപ്പിച്ച് എൻഡിഎ. യുഎഇയിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. അപലപിച്ച് ലോക നേതാക്കളും. പുലിറ്റ്സർ തിളക്കത്തിൽ ഇന്ത്യ. പുരസ്കാര നിറവിൽ ആനന്ദ് ആർക്കെയും സുപർണ ശർമ്മയും. സംസ്ഥാനത്ത് ചൂടുകൂടുന്നു, ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് സഖ്യം. കോൺഗ്രസിന്റെയും തുടർന്ന് യുഡിഎഫിന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്തി. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലാണ് യുഡിഎഫ് വിജയിച്ചത്. എൽഡിഎഫ് 35 സീറ്റുകളും എൻഡിഎ 3 സീറ്റും നേടി. കേരള കോൺഗ്രസിലെ നിയുക്ത എംഎൽഎമാർ ഇന്നലെ അർദ്ധരാത്രിയോടെ ഇടുക്കി തൊടുപുഴയിലെ പി ജെ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മികച്ച വിജയം നേടാനായ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. പാർട്ടിയുടെ മുഴുവൻ എംഎൽഎമാരും യോഗത്തിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഭരണകക്ഷിയായ ഡിഎംകെ 59 സീറ്റ് നേടി. എഐഎഡിഎംകെ 47 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് 5, സിപിഐഎം 2, ബിജെപി 1 സീറ്റിലും വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി ബിജെപി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. പുതുച്ചേരിയിലെ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ എൻഡിഎ സഖ്യം 18 വിജയിച്ചത്. എഐഎൻആർസി 12 സീറ്റ് നേടി. പശ്ചിമബംഗാളിൽ ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി ബിജെപി ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. ഒരിടത്തെ ഫലം ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അസമിൽ 126 സീറ്റുകളിൽ 101 എൻഡിഎ സഖ്യം വിജയിച്ചു. ബിജെപി 82 സഖ്യകക്ഷികളായ എജിപിയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19, എഐയുഡിഎഫ്, ആർജെആർഡി എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ 13 സർവീസുകളിലായി 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. വിശ്രമം, ഭക്ഷണം, ആരോഗ്യപരിചരണം, പ്രാർത്ഥനാ സൌകര്യം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് പുറമെ എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാ സേന കൌണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും പ്രത്യേക ഇരിപ്പിട സൌകര്യങ്ങളും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ മുറികളും ഒരുക്കുന്നുണ്ട്.
0: ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം. ആനന്ദ് ആർക്കെ, സുപർണ ശർമ്മ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ഇവർക്കൊപ്പം നതാലി ഒബിക്കോ പിയേഴ്സണും പുരസ്കാരം പങ്കിട്ടു. അന്വേഷണാത്മക റിപ്പോർട്ടിംഗിലൂടെ ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടിയതിനാണ് അംഗീകാരം. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ അനിരുദ്ധ ഘോഷാൽ ഉൾപ്പെട്ട അസോസിയേറ്റഡ് പ്രസ് ടീമും പുരസ്കാരം നേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎഇയിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സംഭവം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റത്. മേഖലയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും സംസാരിച്ചു. ജോർദാൻ, ഖത്തർ, ഈജിപ്ത് എന്നിവയുടെ വിദേശകാര്യ മന്ത്രാലയങ്ങളും സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷം 2027 വരെ നീണ്ടുനിൽക്കുകയാണെങ്കിൽ ആഗോള സമ്പദ്വ്യവസ്ഥ കടുത്ത പ്രതിസന്ധി നേരിടുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ മുന്നറിയിപ്പ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എണ്ണവില ബാരലിന് $125 വരെ ഉയർന്നേക്കാമെന്ന് IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ സാഹചര്യം തുടർന്നാൽ 2026 ആഗോള സാമ്പത്തിക വളർച്ച 2.5% കുറയുമെന്നും പണപ്പെരുപ്പം 5.4% ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി യുഎസും ഇറാനും തമ്മിൽ ആക്രമണം ശക്തമായതോടെ ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചതാണ് പുതിയ പ്രകോപനത്തിന് കാരണം. യുഎസ് ആക്രമണത്തിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് തുടർച്ചയായ വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുക. ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മധ്യവേനലവധിയോടനുബന്ധിച്ച് തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും സഞ്ചാരികളെത്തുന്നത്. മൂപ്പെത്തി വിളവെടുപ്പിന് പാകമായ മുന്തിരിത്തോട്ടങ്ങൾ കാണാനും രുചിയറിയാനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായ കമ്പം മുന്തിരി കൃഷിക്ക് ഏറെ പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് കമ്പത്തെ മുന്തിരി കൃഷി. വർഷം മുഴുവൻ വിളവെടുപ്പ് നടക്കുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. വർഷത്തിൽ 2 തവണ പ്രധാന വിളവെടുപ്പും 1 തവണ ഇടവിളവെടുപ്പും നടക്കുന്നു. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുന്നത്. കറുത്ത പനീർ മുന്തിരിയാണ് ഇവിടെ പ്രധാനമായി കൃഷി ഇറക്കിയിട്ടുള്ളത്. രുചിക്കും മണത്തിനുമൊപ്പം ഔഷധഗുണത്തിനും പനീർ മുന്തിരി പേരുകേട്ടതാണ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലവും പശ്ചിമഘട്ട താഴ്വരയിലെ പ്രത്യേക കാലാവസ്ഥയുമാണ് കമ്പത്തെ മുന്തിരിയുടെ നാടാക്കി മാറ്റുന്നത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6ാം സ്ഥാനത്താണ് ചെന്നൈ, 7ാം സ്ഥാനത്താണ് ഡൽഹി. ചലച്ചിത്ര നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ അടൂർ ഏനാത്ത് MC റോഡിൽ സന്തോഷും ഭാര്യയും സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റി പാഴ്സൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. 20ാം നൂറ്റാണ്ട്, ധ്രുവം, കാര്യസ്ഥൻ തുടങ്ങി 100ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടമായിരുന്നു അവസാന ചിത്രം. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ VV രാജേഷ്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയമെന്നും മേയർ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 566 പോയിന്റ് നഷ്ടത്തിൽ 76703, നിഫ്റ്റി 174 പോയിന്റ് നഷ്ടത്തിൽ 23945 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ആക്രമണമുണ്ടായി. ജനൽച്ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ CPIM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ദേശീയപാതയിൽ തകർച്ചയുണ്ടായ പാതയ്ക്ക് പകരമായി മലപ്പുറത്ത് കൂരിയാട് നിർമ്മിച്ച വയഡക്റ്റിന്റെ പ്രവൃത്തികൾ പൂർത്തിയായി. 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ UDF. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയ്യുടെ CVK. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. അസമിലും പശ്ചിമബംഗാളിലും ഭരണമുറപ്പിച്ച് NDA. UAE ഇറാൻ ഡ്രോണാക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. അപലപിച്ച് ലോക നേതാക്കൾ. പുലിപ്സർ തിളക്കത്തിൽ ഇന്ത്യ. പുരസ്കാര നിറവിൽ ആനന്ദ് ആർക്കെയും സുപർണ ശർമ്മയും. സംസ്ഥാനത്ത് ചൂടുകൂടുന്നു, ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി ബിജെപി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. അസമിലും എൻഡിഎ അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി എൻഡിഎ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. യുഎഇയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി. ഇതാദ്യമായി ബിജെപി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി ഉയരാൻ നടൻ വിജയിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകത്തിന് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആകെ 293 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMഉം AISFഉം ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂരിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അതേസമയം തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും പാർട്ടി അധ്യക്ഷൻ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ കൊളത്തൂരിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് പരാജയപ്പെട്ടു. അവിനാശിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ TVKക്ക് 10 സീറ്റുകളുടെ കുറവുണ്ട്. ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും നേടിയപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ AGP 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19 AIUDF RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളും UDF വിജയിച്ചു. LDFിന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. NDA 3 സീറ്റും നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. മികച്ച ഭരണത്തിന് പുതുച്ചേരിയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ BJP കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. NDAയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം ഇന്നലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFന്റെ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ശക്തമായതോടെ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം പദ്ധതി നടപ്പാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. US നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്.
1: ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. UAEയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണ പൌരന്മാരെ ആക്രമിക്കാനോ അറേബ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയെയും ശക്തമായി എതിർക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം LPG പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, LPG എന്നിവ അനാവശ്യമായി വാങ്ങി ശേഖരിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടോ ലാമിന് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 566 പോയിന്റ് താഴ്ന്ന് 76703ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 183 പോയിന്റ് കുറഞ്ഞ് 23936ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ IIT മദ്രാസ് ടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം PhD പ്രബന്ധങ്ങളിലും അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും സമൂഹത്തിന് പ്രയോജനകരമായ പ്രായോഗിക കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: Our talent pool is leading the global goods in many ways, but time has come to refurbish the entire process. Why don't we innovate in our country? Our country is an open laboratory. Science and innovation and technology, when it has been invented, when human being has been pushed to the wall, his compulsion, his compassion, his concern brought science to the forefront. But every human being became an innovator when he is pushed to the wall. India is a fit case to take the global lead with lot of compassion, lot of poverty, lot of challenges, lot of natural barriers. We are a fit case to be a society of innovators.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6ാം സ്ഥാനത്താണ് ചെന്നൈ, 7ാം സ്ഥാനത്താണ് ഡൽഹി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രിക്കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAEയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

കാലമാണ്. വിനോദങ്ങൾക്കൊപ്പം തന്നെ മക്കളുടെ ഓൺലൈൻ സുരക്ഷയും നാം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായി മാതാപിതാക്കൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പരിചയമില്ലാത്ത ആളുകളുമായി ഓൺലൈനിൽ ചാറ്റ് ചെയ്യരുതെന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുക. ഫോട്ടോ, വീഡിയോ, ഫോൺ നമ്പർ, വിലാസം പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കരുതെന്ന് പഠിപ്പിക്കുക. സംശയാസ്പദമായ ലിങ്കുകൾ, ഗെയിമുകൾ, ആപ്പുകൾ എന്നിവ തുറക്കരുതെന്ന് അറിയിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗം മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രം അനുവദിക്കുക. കുട്ടികൾ കാണുന്ന ഉള്ളടക്കം പ്രായത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുക. സൈബർ ബുള്ളിയിങ്, വ്യാജ അക്കൗണ്ടുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നിവയെക്കുറിച്ച് അവരെ മുന്നറിയിപ്പ് നൽകുക. ദിവസവും സ്ക്രീൻ സമയം നിയന്ത്രിച്ച് കളിയും വായനയും കുടുംബസമയവും പ്രോത്സാഹിപ്പിക്കുക. പ്രിയപ്പെട്ട മക്കൾക്ക് സുരക്ഷിതമായൊരു അവധിക്കാലം ആശംസിക്കുന്നു.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിംഗ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ.
7: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിംഗ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈനിന്റെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: കൊണ്ടുവന്നത് താൻ തമിഴ് തിരയിൽ പാടലുകൾ സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നാം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൻ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ആർജെ ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മറക്കാമിൽ ട്യൂൺ ചെയ്യുക. എന്റെ റേഡിയോ 91.2.
10: കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഞങ്ങളുടെ ശ്രോതാക്കളെ, പുറത്ത് വെയിൽ കനക്കുകയാണല്ലോ. ഈ ഒരു കഠിനമായ ചൂടിൽ നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ. കയ്യിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം കരുതുന്നത് ശീലമാക്കാം. ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയം അതീവ ജാഗ്രത പാലിക്കണം. ഈ ഒരു സമയത്ത് നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പുറത്തിറങ്ങുമ്പോൾ കൂടെയും സൺഗ്ലാസും നിർബന്ധമാക്കുക. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിന് തണുപ്പ് നൽകും. എരിവും പുളിയും കുറച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിട്ട നാരങ്ങാ വെള്ളവും കരിക്കൻ വെള്ളവും ഈ ഒരു സമയത്ത് ഉത്തമമാണ്. അമിതമായ തലവേദനയോ ക്ഷീണമോ ഒക്കെ തോന്നിയാൽ ഉടൻ തന്നെ തണലിലേക്ക് മാറുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. ആരോഗ്യകാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച വേണ്ട. സുരക്ഷിതരായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക.

0: ഒച്ചവെക്കല്ലേ, എന്റെ കണ്ണു പോയടി മോളെ.
1: കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. നിങ്ങടെ വരുവോ?
2: ഇങ്ങനെ കറണ്ട് പോകാൻ നമ്മളും കാരണക്കാരാണ് കേട്ടോ. രാത്രി കാലങ്ങളിൽ നമ്മൾ AC, ഇലക്ട്രിക് വാഹന ചാർജിങ്, ഇൻഡക്ഷൻ കുക്കർ, ഓവൻ, ഇങ്ങനെ ലോഡ് കൂടിയ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ പ്രദേശത്തെ ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുകയും ഫ്യൂസ് പോവുകയും ചെയ്യുന്നു. തന്മൂലം നമുക്ക് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നു. ഇതിനൊരു പരിഹാരമില്ല എന്ന് ചോദിച്ചാൽ, പകൽ സമയത്ത് സോളാർ വൈദ്യുതി നല്ല രീതിയിൽ നമുക്ക് ലഭ്യമാണ്. ഈ വാഹന ചാർജിങ്ങും പാചകത്തിനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും പകൽ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. രാത്രി സമയത്ത് ആവശ്യമായ ലൈറ്റ്, ഫാന്, AC എന്നിവയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്നത് സഹായിക്കും. നമ്മൾ ഓരോരുത്തരും ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഈ വേനൽരാത്രികൾ തടസ്സമില്ലാതെ കടന്നു പോകണം. ഇതൊരു ചെറിയ ഉറപ്പെടുത്തലാണ്, നമ്മുടെ സഹകരണം വളരെ വിലപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പങ്കുവച്ചത് അർജുൻ ഇതിനാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
3: റേഡിയോ 91.2.

0: ടു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ജീവിതത്തിലെ തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ സംഭവിക്കുന്ന തെറ്റുകളെ നിസ്സാരമായി തള്ളിക്കളയാതെ അതിനെ ധൈര്യത്തോടെ അംഗീകരിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് അല്ലേ. ഒരു തെറ്റ് പറ്റിപ്പോയോ എന്ന് കരുതി ബന്ധങ്ങൾ മുറിച്ചു മാറ്റുകയല്ല വേണ്ടത്, മറിച്ച് ആ ഒരു തെറ്റിനെ മനസാന്നിധ്യത്തോടെ അംഗീകരിച്ചുകൊണ്ട് തുറന്ന മനസ്സോടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ആ ഒരു ബന്ധത്തെ വീണ്ടും മനോഹരമായ തുടക്കത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. കാരണം വാശി പിടിക്കുന്നതിനേക്കാൾ ഏറെ വലുതാണ് സ്നേഹം കൊണ്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള മനോഹരമായ ചില ചിന്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വാശികളൊക്കെ തീർക്കാനായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി കുഞ്ഞു പാട്ടുകളൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ വിളിക്കുന്ന നമ്പർ 9544700912 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ആരും അടിച്ചിരിക്കേണ്ട, വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ കേട്ടോ.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള, വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ.
4: ആണോ? ഞാൻ പറയട്ടെ.
5: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടുസാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

കമ്മിങ് ബാക്ക് ഇൻ ദി എൻ റേഡിയോ 91.2 രശ്മി ഹബിഹോം ഗാനം മഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഗൈസ്, അപ്പോ ഇതേ ഒരു നമ്മുടെ ഫേസ്റ്റ് കോൾ വിളിക്കുന്നുണ്ട്. ആ ഒരു കോളറിലേക്ക് നമുക്ക് പോകാം അല്ലേ? ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സജിചേട്ടാ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ? ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? പാട്ട് കേട്ടില്ല, ഒന്നുകൂടെ വ്യക്തമാക്കോ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് ഈവനിങ്, ഞാൻ ഷീബ കുമരകം. നാളെ എന്റെ ഏട്ടൻ ഷംസുദ്ദീന്റെ ബർത്ത്ഡേ ആണ്. ഷംസുദ്ദീൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം. കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിലെ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് ഉസ്താദ് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഷംസുദ്ദീൻ ചേട്ടന് എന്റെയും എന്റെ റേഡിയോയുടെ വക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ രണ്ട് പാട്ടുകളും നമുക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

നൽകിയത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് ഗൈസ്. അപ്പൊ അതേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? വിജയൻ ചേട്ടൻ നമ്മുടെ സ്ഥിരം ഒരു കോളറാണ്. ഏത് പാട്ടാണ് ചേട്ടൻ ഇന്ന് വെച്ച് തരേണ്ടത് കേൾക്കാനായിട്ട്? ഓക്കെ, ആ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഏട്ടാ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ് പള്ളിമണ്ണിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് പുഴയോർത്ത് പൂന്തോണി എത്തിയില്ല എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ചിത്രശേഷി പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ടാണ്. അഥർവം എന്ന സിനിമയുടെ പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ, മെസ്സേജ് വായിച്ചോളൂ. 9544700091 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോൾ വേഗം തന്നെ ആയിക്കോട്ടെ കേട്ടോ.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ എ വി എച്ച് എസ് ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: യെസ്, അങ്ങനെ നമുക്ക് വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് തൂവാനത്തുമ്പുകൾ എന്ന സിനിമയിലെ നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരാൾ കൂടി ലൈനിലുണ്ട്, ഓരോ കോളിലേക്ക് പോകാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? സോറി ഗൈസ്, ആ ഒരു കോള് കട്ടായി പോയി. മറ്റൊരു കോളിലേക്ക് പോകാം അല്ലേ. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഐശ്വര്യാണോ?
0: അതെ, ഐശ്വര്യാണല്ലോ.
1: ഞാനൊരു പഴയൊരു ആളാണ്, വിളിക്കാറില്ല.
0: പഴയൊരു ശ്രോതാവാണ്. അപ്പൊ പേരെന്താണ്?
1: എന്റെ പേര് സുരേഷ്.
0: സുരേഷ്, സുരേഷേട്ടൻ എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ വടക്കാഞ്ചേരി എന്ന് പറയും, തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറയും.
0: തൃശ്ശൂർ എന്നാണ്. അപ്പോ എന്താണ് ഇടയ്ക്ക് നമ്മുടെ ഒരു റേഡിയോയിൽ ഒരു ബ്രേക്ക് വന്നത്?
1: ഒന്നുമില്ല, വിളിക്കാൻ സമയം കിട്ടാറില്ല. ഞാൻ
0: റേഡിയോ കേൾക്കാറുണ്ട്, വിളിക്കാറില്ല. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് ഉള്ളടക്കം എന്ന സിനിമയിലെ ഒരു പാട്ട് വേണം.
0: പാതിരാമഴ ഏതോ ആ പാട്ടാണോ? ഓക്കെ, വെച്ചിരാട്ടോ.
1: വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ?
0: ഇല്ല, നല്ല സുഖമായിട്ട് പോകുന്നു. അവിടെ ചേട്ടന്
1: വിശേഷം?
0: ആ, രാത്രികൾ നല്ല മഴയാണ്, ഇടിവെട്ടി മഴയാണ് ഇവിടെയൊക്കെ. ഓക്കെ ചേട്ടാ, വിളിച്ചത് വളരെയധികം സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, എന്റെ പേര് ജ്യോതി. എനിക്ക് പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ? ആ ഒരു പാട്ട് വെച്ച് തരുമോന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോഡ് ഫാദർ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 7004 എന്ന നമ്പറിലേക്ക് വേഗം അയക്കോട്ടെ കേട്ടോ.

0: ചൂട്. ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

ബാക്ക്ടെ റേഡിയോ 91.2 ലക്ഷ്മി ഹാപ്പി ഹോം ഗാനമന്ത്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഗാനമന്ത്രി, ഞാൻ ഷീജ. എനിക്ക് എന്റെ മൺവീണയിൽ കൂടണഞ്ഞൊരു മൗനം എന്ന ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ദാസേട്ടനാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. ഹായ് ഐശ്വര്യ, ഞാൻ കൊല്ലത്ത് നിന്ന് വിനു ആണ്. എനിക്ക് യാത്രാമൊഴി എന്ന മൂവിയിലെ മഞ്ഞോരും രാത്രി മാഞ്ഞു എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: അങ്ങനെ ഈ നല്ല നല്ല പാട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് എഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹും ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് അപ്പോതി ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ കുട്ടി, നമസ്കാരം.
0: സിന്ധുമ്മയാണ് സംസാരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം? കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്. എവിടെയായിരുന്നു?
1: കിട്ടുന്നില്ല മോളെ, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ മോളെ വിളിച്ചു, കിട്ടിയില്ല, ഭയങ്കര തിരക്ക്. കോളൊന്നും കിട്ടിയില്ല.
0: ഓക്കെ, അപ്പോ നല്ല സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു. മുഖചിത്രം എന്ന് പറയുന്ന ഒരു മൂവിയിലെ പൊന്നാവണി വെട്ടം മുറ്റം അഴുകുന്നു
0: ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് സ്മിത ചേച്ചിയാണ് കേട്ടോ, വവ്വാക്കാവിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് കാറ്റേ കാറ്റേ ഈ പൂങ്കാവനത്തിൽ എന്ന പാട്ടാണ്. സെല്ലിലോഡ് എന്ന സിനിമയില് വൈക്കം വിജയലക്ഷ്മി പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ടാണ്. ഈ ഒരു വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും നമ്മുടെ വെറ്റമുക്ക് ചേട്ടനെ, വിജയൻ ചേട്ടനാണ് എപ്പോഴും ഓർമ്മ വരുന്നത് കേട്ടോ. സ്മിത ചേച്ചി ചോദിച്ച ഈ ഒരു പാട്ട് സ്മിത ചേച്ചിക്കും വിജയൻ ചേട്ടനും വേണ്ടിയിട്ട് നമുക്ക് കേട്ടിട്ട് വീണ്ടും വരാം കേട്ടോ. വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ ഒരു പാട്ട്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ.
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: കമ്മിങ് ബാക്ക് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാൾ കൂടെ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവുക അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ്
1: സംസാരിക്കുന്നത്?
0: പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. അതെ, വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പാട്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ.
1: അതെ, അപ്പൊ അതിന്റെ വലിയ ചെറിയ സന്തോഷം. പിന്നെ അവിടെ മഴ പെയ്താ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ട?
0: നല്ല മഴയുണ്ട്, ഇടി വെട്ടി മഴയുണ്ട്.
1: അതെ, നല്ല മഴ
0: പെയ്യുന്ന സമയത്താട്ടോ, അതുവരെ നല്ല ചൂടാണ്. വൈകിട്ടാകുമ്പോ നല്ല ഇടി വെട്ടി മഴയാണ്.
1: ഇന്നലെ ഇവിടെ രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വലിയ ഇനിയും മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷ.
0: മഴ പെയ്യുന്നത് നല്ലതാണ്, പക്ഷേ മിന്നലുകൊണ്ട് ഒരു മിന്നൽ പേടിയാണ്. അത് തന്നെയല്ലേ, മിന്നൽ നമുക്ക് എപ്പോഴും അപകടകാരിയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം.
1: തീർച്ചയായിട്ടും
0: നമുക്ക് മഴ എപ്പോഴും നല്ലതാണ്, പക്ഷെ ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും മഴ ഇടിയും മിന്നലും ഒന്നും ഇല്ല, അത് മഴ മാത്രം പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമല്ലേ. കിടന്നിറങ്ങാം, സുഖമാണ്, മഴ ആസ്വദിക്കാം, മഴ പോയി നനയാം. ഇത് മിന്നലും ഇട്ടിപ്പോ പേടിയാണ്, മഴയെ തിറങ്ങാൻ തന്നെ പേടിയാണ്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കട്ടെ. അപ്പൊ ഇന്ന് നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: വെച്ചുതരാം സാന്തമാകുമോ ഈ പാട്ട്?
0: ഓക്കെ, വെച്ചുതരാം. അതിനോടൊപ്പം തന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടെ നേരുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ച വളരെയധികം സന്തോഷം. ഇനി അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഇതൊരു സോറി പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ചാത്തന്നൂരിൽ നിന്നും രാജീവ് ചേട്ടനാണ്. ചേട്ടൻ എന്തോ കാര്യമായിട്ട് ആരോടോ സോറി പറയുന്നുണ്ട്. ചോദിച്ചിരിക്കുന്ന പാട്ട് പ്രണയമായി എന്ന പടത്തിൽ അഫ്സൽ പാടിയ ഐ ആം വെരി സോറി, 4000 സോറി എന്ന പാട്ടാണ് കേട്ടോ. അപ്പൊ ചേട്ടനോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടോ പെണങ്ങിയോ അല്ലെ ഇരിപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു പാട്ടിലൂടെ അതങ്ങ് ഇല്ലാതായേക്കണം കേട്ടോ. ചേട്ടൻ ഒരുപാട് സോറി ഉള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ ഒരു പാട്ടോട് കൂടി വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക് വേഗം ആയിക്കോട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: പന്തരക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
1: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at Lulu Daily Dreams Mall Kottayam.
2: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
3: ആണോ? ഞാൻ പറയട്ടെ, ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
7: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
8: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
11: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 വരെ ക്യാഷ് ബാക്കും 5 ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
1: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at Lulu Daily Dreams Mall Kottayam.
12: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എന്ന റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം കേട്ടോ. വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, നമുക്ക് ഗംഗ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. ഹായ്, എന്റെ പേര് ഗംഗ. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ദ്രോണ മൂവിയിലെ ഒരു സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പാട്ടാണെന്നൊന്നും ഗംഗ പറഞ്ഞിട്ടില്ല. എന്തായാലും ദ്രോണ മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലൂടെ പോകാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ രേഷ്മിയാണ്. എനിക്ക് കാന്താര മൂവിയിലെ അറിയില്ല ശിവനെ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാമല്ലോ രേഷ്മ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. 9544 7400 909 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും.

0: ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ. Only at Lulu Daily Dreams Mall, Kottayam.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
8: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ. ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: കമ്മിങ് ബാക്ക് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂ ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ടുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി ഇതേ മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ, പറഞ്ഞോളൂ, ഇതൊക്കെയാണ് വിശേഷം. ചായ കുടിച്ചോണ്ടിരിക്കയാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ആ ചായക്കൊപ്പം
1: കേട്ടത്?
0: ഏത് പാട്ട് വേണം?
1: സ്നേഹം പൂത്ത്.
0: ഓക്കെ, വെച്ചരാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോളൂടെ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കൂടെ പോകാല്ലേ. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? കേൾക്കാവോ? ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഒരുപാട് സമയം കൊണ്ട് വിളിക്കുന്നു, കിട്ടുന്നില്ല.
0: ഇപ്പൊ കിട്ടിയല്ലോ, ഇപ്പൊ സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരുപാട് കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നോണ്ടാണ് കേട്ടോ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടെ ഇരിക്കാം.
2: ഞാൻ ഒത്തിരി ദിവസങ്ങള് കൊണ്ട് വിളിക്കുക, കിട്ടുന്നില്ല.
0: ആണോ? സാരിയില്ല, ഇപ്പം എവിടുന്നാണ് വിളിക്കുക?
2: എടക്കുളങ്ങരയെന്ന്.
0: ഓക്കെ, പേര് പറഞ്ഞോളൂ.
2: സുലേഖ.
0: ഓക്കെ സുലേഖ ചേച്ചി, ഞാൻ ഇരുന്നപ്പോ വിളിച്ചിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് ഞാൻ വെച്ചു തരേണ്ടത്?
2: പിന്നെ കലാഭവന്മാരുടെ കാമങ്ങാട്ടെ അമ്പലത്തിൽ പാട്ടല്ലേടി കേക്കണതെന്നും പറഞ്ഞൊരു പാട്ടില്ല,
0: നല്ലൊരു പാട്ടാണ്. വെച്ചുതരാല്ലോ. ആർക്കെല്ലാം വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: സരിസമ്മ അമ്മയെന്നും പറഞ്ഞ ഒരു അമ്മയുണ്ട് എന്റെ പോപ്പുലാരി, ആ അമ്മയ്ക്ക് വേണ്ടിട്ട്.
0: ഓക്കെ, പാട്ട് നമുക്ക് കേൾക്കാട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം വേഗം വിളിച്ചോളൂ 9544 4701 2 എന്ന നമ്പറിലേക്ക്.

സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. കൃത്യം 6 മണിയായിരിക്കാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ എന്റെ ഷോ കഴിഞ്ഞ് എനിക്ക് ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കാണ്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമായിരുന്നു കേട്ടോ. ഇന്ന് കേട്ട എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നാളെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

രാജീവം വിടരും നിന്മിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ,

കുമിഴികൾ കാശ്മീരം പുതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. യുഎഇയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതമാക്കി യുഡിഎഫ്. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം 21C പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ലോക്ഭവനിലെത്തി കൈമാറിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ സെക്രട്ടറി പവൻ ധിവാൻ, അണ്ടർ സെക്രട്ടറിമാരായ ബ്രിജേഷ് കുമാർ, അഭിഷേക് തിവാരി എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫ് മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യുഡിഎഫ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനുശേഷം യോഗം നടത്തുമെന്ന് യുഡിഎഫ് വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്.

0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതേസമയം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമർപ്പിച്ച രാജി ഗവർണർ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച് ടി വി കെ അധ്യക്ഷൻ വിജയ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ ശ്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ശ്രീ വിജയ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ ബിജെപി കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 ബിജെപി മുന്നിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അദ്ദേഹം പേരാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേമം മണ്ഡലത്തിലെ വിജയം ബിജെപി പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും നിയുക്ത എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ. വികസിത നേമം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. പകൽ 10 മുതൽ 3 വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. അതേസമയം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തുറസായ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ സമയത്ത് സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. മിന്നലേറ്റാൽ ആദ്യം 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുറഞ്ഞ താപനിലയും അൾട്രാവയലറ്റ് സൂചികയും രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചതായി ജില്ലാ കളക്ടറാണ് അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6 സ്ഥാനത്താണ് ചെന്നൈ, 7 സ്ഥാനത്താണ് ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ വി വി രാജേഷ്. നഗരസഭാ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ ബിജെപി വിജയം നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1 ഘട്ടം പൂർത്തിയായി. 2 വിവരശേഖരണത്തിനായി സൈലന്റ് വാലി, പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 1 ഘട്ടത്തിൽ നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് വിവരശേഖരണം നടത്തിയത്. സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനമേഖലകളിൽ 25 സ്ഥലങ്ങളിലാണ് വിവരശേഖരണം നടത്തിയത്. കേരളം തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സർവേയിൽ എല്ലായിടത്തും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സാന്നിധ്യം സ്ഥിരീകരിച്ച ബ്ലോക്കുകളിൽ എല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെ ക്യാമറ നിരീക്ഷണത്തിലൂടെയുള്ള കണക്കെടുപ്പ് തുടരും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 252 പോയിന്റ് താഴ്ന്ന് 77,018, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 പോയിന്റ് കുറഞ്ഞ് 24,033 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന 320 കുറഞ്ഞ് 1,09,400, ഗ്രാമിന് 13,675 ഇന്നത്തെ വില. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഇതുവരെ ഡിവിഷനിൽ 37 യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും KSEB ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ ഒഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്ലാവില മുതൽ പുത്തൻകട ജംഗ്ഷൻ വരെയും തൃക്കണ്ണാപുരം ബ്രിഡ്ജ് ഭാഗത്തും നാളെ മുതൽ ശനിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറതലക്കൽ മതപുരം റോഡിൽ കലുങ്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ ഒരു മാസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ
1: എവിടെ
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ.
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 Only at Lulu Daily Dreams Mall Kottayam.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ.
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 Only at Lulu Daily Dreams Mall Kottayam.
6: Stay tuned, stay happy with the Radio 91.2.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at Lulu Daily Dreams Mall Kottayam.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ
1: എവിടെ
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at Lulu Daily Dreams Mall Kottayam.
3: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: തലയ്ക്ക് ഭയങ്കര ഭാരം, ഉറക്കം വരുന്നില്ല, ചിന്തിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല, ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരാണ് പലപ്പോഴും നാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു നാടൻ ഭാഷയുണ്ട്, ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. സത്യമല്ലേ അത്? കാരണം ചിന്തിച്ചാൽ എവിടെ ചെന്ന് എത്താനാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്? ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണോ? ഒടുവിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ചിന്ത മരണം തന്നെയാണ്, ജീവൻ ഇല്ലാതാകുന്നതാണ്. അതാകട്ടെ നമുക്ക് തടയാനാവാത്തതുമാണ്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്ന ധാരാളം പേരുണ്ട്. ഒരുപാട് പേർ പറയാറുണ്ട്, എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല, ഇത് ചിന്തയുടെ ഭാരം കൊണ്ട് മാത്രമാണ്. നാം വീട് വൃത്തിയാക്കുന്നത് പോലെ വീട്ടിൽ നിന്നും പലതും പുറത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ മനസ്സിൽ നിന്നും പലതിനെയും പുറത്തേക്ക് വലിച്ചെറിയാൻ നമുക്കാവണം. ദൂരേക്ക്. അത് നമ്മളെ കുറ്റപ്പെടുത്തുന്നതാകട്ടെ, വേദനിപ്പിക്കുന്നതാകട്ടെ, നമുക്ക് നഷ്ടം വന്നതാകട്ടെ, നമ്മുടെ വേറെന്തെങ്കിലും നഷ്ടബോധങ്ങളാകട്ടെ, ഇതിനെയെല്ലാം വലിച്ചെറിയാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ കിടക്കയിലെത്തുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായി ചിന്തയുടെ ഭാരരഹിതനായി നാം മാറേണ്ടിയിരിക്കുന്നു. ഈ ചിന്തിച്ചു കൂട്ടിയതൊന്നും പുറത്തുനിന്ന് വന്നതല്ല, ഈ തലയിലെ ഭാരം മുഴുവൻ നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്നുകൂടി ഒന്ന് ഓർത്തുകൊള്ളണം. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന്റെ തലയിൽ വലിയ ഭാരമില്ലല്ലോ, കാരണം അവൻ വല്ലാതെ ചിന്തിച്ചു കൂട്ടിയിട്ടില്ല. നമ്മൾ വല്ലാത്ത ചിന്തയിലാണ്, ആലോചനയിലാണ്, എന്തൊക്കെയോ കാര്യങ്ങളിൽ എങ്ങും എത്താതെ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം കുരുക്കുന്നത് പോലെ കുരുക്കി കുരുക്കി കുരുക്കി കുരുക്കി ഒടുവിൽ അതെടുത്ത് ഇടിയപ്പത്തിന്റെ പാത്രത്തിൽ വെച്ച് വിസിലടിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ വിസിലടിച്ച് ജീവിക്കുകയാണ്. ആ വിസിലുകൊണ്ട് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് വല്ലാതങ്ങ് കാട് കയറി ചിന്തിച്ചു കൂട്ടി പകലും രാത്രിയും ഒക്കെ അസ്വസ്ഥമായി രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കൊന്നും എത്തുന്നത് ഗുണകരമല്ല. അങ്ങനെ തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയുന്നത് എത്രയോ സന്തോഷകരമാണ്. നേരുന്നു, ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
1: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 to 10 only at Lulu Daily Dreams Mall Kottayam.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: ഈ ബില്ലെന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
6: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
7: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
10: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 വരെ ക്യാഷ് ബാക്കും 5 ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
11: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.